അഷ്ടപതി സദ്ഗുരു സിക്കി കരാപ്രതപാല സേവകോ ഗുരു സദാദയാല സിക്കി ഗുരു ദുർമാത്മാല ഹരാ ഗുരു ബച്ചനീ ഹരണാമുചരായ സദ്ഗുരു സിക്കേ ബന്ധന കാട്ട ഗുർകാ സിഖ വികാർത്തഹട്ട സദ്ഗുരു സിക്കോ നാമ തന്തേ ഗുർകാ സിഖ ഗുരു ഭാഗ്യ ഹേ സദ്ഗുരു സിക്കാ ഹാലത പല സവാരേ നാനക് സദ്ഗുരു സിക്കോ ജീനാൽ സമാര ഗുരു കെ ഗ്രഹ സേവക ജോ രഹേ ഗുരു കിയാ ഗയാ മനമേ സഹായ